0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. വിശുദ്ധ പത്താം പിയൂസിന്റെ പൌരോഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിലേക്ക് തിരികെ വരാനുള്ള നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ച് പരിശുദ്ധ സിംഹാസനം. പരിശുദ്ധ പിതാവിന്റെയും വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെയും നിർദ്ദേശങ്ങളും ക്ഷണവും മുന്നറിയിപ്പുകളും അവഗണിച്ചും കാനോനിക നിയമവും സഭാചട്ടങ്ങളും ലംഘിച്ചും പാപ്പായുടെ അനുമതിയില്ലാതെ 4 മെത്രാന്മാരെ വാഴിച്ചതോടെ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് സ്വയം പുറത്തായ ഈ സമൂഹത്തിലെ സമർപ്പിതർക്കും അൽമായ വിശ്വാസികൾക്കും തിരികെ കത്തോലിക്ക സഭയുമായുള്ള കൂട്ടായ്മയിലേക്ക് കടന്നുവരാനുള്ള സാധ്യതയാണ് ഇതുവഴി വത്തിക്കാൻ ഒരുക്കിയിരിക്കുന്നത്. ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങളടങ്ങുന്ന ഒരു രേഖ വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി എല്ലാ മിത്രാന്മാർക്കും നൽകി. മുൻകാലങ്ങളിൽ സമാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരുന്ന പ്രത്യേക കമ്മീഷനുകൾ പോലെയുള്ള സംവിധാനങ്ങൾക്കു പകരം രൂപതാമിത്രാന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് പുതിയ ഈ പദ്ധതി. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുതുക്കിയ വിശുദ്ധ കുർബാന തുടങ്ങിയവയുൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് രൂപതാമിത്രാനെയോ മറ്റ് പൊന്തിഫിക്കൽ സമർപ്പിത പുരോഹിത സമൂഹാധികാരിയെയോ സമീപിച്ചുകൊണ്ടായിരിക്കും പുരോഹിതർക്ക് കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് മടങ്ങിവരാനാകുക. വിശ്വാസ പ്രഖ്യാപനം, പാപ്പായോടുള്ള വിധേയത്വവും അനുസരണവും എന്നിവയും ഇതിനൊപ്പം വ്യക്തമാക്കിയിരിക്കണം. വിശുദ്ധ പത്താം പിയൂസിന്റെ പേരിലുള്ള ഈ കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗങ്ങളായിരിക്കുന്ന അൽമായ വിശ്വാസികൾ തങ്ങളുടെ കൃത്യമായ അറിവോടും ആഗ്രഹത്തോടും സമ്മതത്തോടും കൂടി സഭാകൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയിട്ടുണ്ടെങ്കിൽ അവർ വിശ്വാസ പ്രഖ്യാപനമുൾപ്പെടെ സഭാകൂട്ടായ്മയിലേക്ക് തിരികെ എത്താൻ വേണ്ടിയുള്ള രേഖകൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കത്തോലിക്കാമെത്രാന് നൽകണം. റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനാശംസയുമായി വത്തിക്കാൻ നയതന്ത്ര പ്രതിനിധി ആർച്ച് ബിഷപ്പ് വിസ്വാൾദാസ് കുൽബോക്കസ് ജൂലൈ 1 തീയതി വൈകിട്ട് ഉക്രൈനിലെ കീവ് നഗരത്തിനു നേരെ റഷ്യ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിൽ 20 പേർ കൊല്ലപ്പെട്ടതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വത്തിക്കാൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റഷ്യ യുദ്ധത്തിൽ നിന്ന് സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് തിരിയട്ടെയെന്നാണ് താൻ പ്രാർത്ഥിക്കുന്നതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. യുദ്ധം ആരംഭിച്ചതിനുശേഷം ഉക്രൈനുനേരെ ആയിരക്കണക്കിന് ആക്രമണങ്ങളാണ് ഉണ്ടായതെന്നും ഓരോ ആക്രമണങ്ങളും മനുഷ്യജീവനുകളെടുക്കുകയാണെന്നും വത്തിക്കാൻ നയതന്ത്രജ്ഞൻ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ നീണ്ട ആക്രമണങ്ങളിൽ നിരവധി പാർപ്പിടങ്ങൾ തകർന്നതായും അവശിഷ്ടങ്ങൾക്കിടയിൽ അതിജീവിതർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. യുദ്ധം ആരംഭിച്ചതിനുശേഷം ഈ പ്രദേശത്തുണ്ടായ ആക്രമണങ്ങളിൽ ഏറ്റവും രൂക്ഷമായ ഒന്നാണ് കഴിഞ്ഞ രാത്രിയുണ്ടായതെന്ന് കീഫ് ഷിറ്റോമീർ ലത്തീൻ രൂപതയുടെ സഹായമെത്രാൻ ബിഷപ്പ് ഒലക്സാണ്ടർ യാസ്ലോവിസ്കി പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിക്കാനും ഉക്രൈനിലെ ജനങ്ങൾ അവഗണിക്കപ്പെടാതിരിക്കാനും വേണ്ടി ലോകം പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ച് 1000 ദിവസം പിന്നിടുമ്പോഴും യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ തുടരുകയാണെന്നും പ്രദേശത്തെ സാധാരണ ജനം ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഗാസ തിരുഹൃദയ ദേവാലയം വികാരി ഫാദർ ഗബ്രിയൽ റൊമനെല്ലി. എന്നാൽ സമാധാന സ്ഥാപനം ഇപ്പോഴും സാധ്യമാണെന്നും അതിനായി ഏവരുടെയും പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെന്നും അദ്ദേഹം വത്തിക്കാൻ ന്യൂസിനനുവദിച്ച അഭിമുഖത്തിൽ ഓർമ്മിപ്പിച്ചു. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ പ്രദേശത്തു നടത്തിയ ആക്രമണത്തെ തുടർന്നായിരുന്നു ഈ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ലബനൻ നേരിടുന്ന സംഘർഷങ്ങളും ആക്രമണങ്ങളും അവിടെയുള്ള 10,000,000 കുട്ടികളുടെ വിദ്യാഭ്യാസ സാധ്യത നഷ്ടപ്പെടുത്തിയേക്കാമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. രാജ്യത്ത് ഇതിനോടകം 340 സ്കൂൾ കെട്ടിടങ്ങൾക്കു നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവയിൽ പലതിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും 17 സ്കൂളുകൾ പൂർണമായും തകർക്കപ്പെട്ടിട്ടുണ്ടെന്നും 3 ജൂലൈ വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘടന അറിയിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസ സാധ്യതകൾ തടസ്സപ്പെടുന്നത് അവരുടെ മാനസികാരോഗ്യം, ക്ഷേമം, ഭാവി എന്നിവയെ വലിയ തോതിൽ ബാധിക്കുമെന്ന് യുണിസെഫ് ചൂണ്ടിക്കാട്ടി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനം അനീഷ് ബാബു പാലമോട്ടിലിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന മറ്റൊരു ഗാനമാണ് ഇനി കേൾക്കുന്നത്. സുജൻ മലയിൽ വരികളെഴുതി ബൽറാം ആലപിച്ച ഈ ഗാനം നമുക്ക് കേൾക്കാം.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. വിശുദ്ധ പത്താം പിയൂസിന്റെ പൗരോഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിലേക്ക് തിരികെ വരാനുള്ള നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ച് പരിശുദ്ധ സിംഹാസനം. പരിശുദ്ധ പിതാവിന്റെയും വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെയും നിർദ്ദേശങ്ങളും ക്ഷണവും മുന്നറിയിപ്പുകളും അവഗണിച്ചും കാനോനിക നിയമവും സഭാചട്ടങ്ങളും ലംഘിച്ചും പാപ്പായുടെ അനുമതിയില്ലാതെ 4 മെത്രാന്മാരെ വാഴിച്ചതോടെ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് സ്വയം പുറത്തായ ഈ സമൂഹത്തിലെ സമർപ്പിതർക്കും അൽമായ വിശ്വാസികൾക്കും തിരികെ കത്തോലിക്ക സഭയുമായുള്ള കൂട്ടായ്മയിലേക്ക് കടന്നുവരാനുള്ള സാധ്യതയാണ് ഇതുവഴി വത്തിക്കാൻ ഒരുക്കിയിരിക്കുന്നത്. ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങളടങ്ങുന്ന ഒരു രേഖ വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി എല്ലാ മിത്രാന്മാർക്കും നൽകി. മുൻകാലങ്ങളിൽ സമാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരുന്ന പ്രത്യേക കമ്മീഷനുകൾ പോലെയുള്ള സംവിധാനങ്ങൾക്കു പകരം രൂപതാമിത്രാന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് പുതിയ ഈ പദ്ധതി. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുതുക്കിയ വിശുദ്ധ കുർബാന തുടങ്ങിയവയുൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് രൂപതാമിത്രാനെയോ മറ്റ് പൊന്തിഫിക്കൽ സമർപ്പിത പുരോഹിത സമൂഹാധികാരിയെയോ സമീപിച്ചുകൊണ്ടായിരിക്കും പുരോഹിതർക്ക് കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് മടങ്ങിവരാനാകുക. വിശ്വാസ പ്രഖ്യാപനം, പാപ്പായോടുള്ള വിധേയത്വവും അനുസരണവും എന്നിവയും ഇതിനൊപ്പം വ്യക്തമാക്കിയിരിക്കണം. വിശുദ്ധ പത്താം പിയൂസിന്റെ പേരിലുള്ള ഈ കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗങ്ങളായിരിക്കുന്ന അൽമായ വിശ്വാസികൾ തങ്ങളുടെ കൃത്യമായ അറിവോടും ആഗ്രഹത്തോടും സമ്മതത്തോടും കൂടി സഭാകൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയിട്ടുണ്ടെങ്കിൽ അവർ വിശ്വാസ പ്രഖ്യാപനമുൾപ്പെടെ സഭാകൂട്ടായ്മയിലേക്ക് തിരികെ എത്താൻ വേണ്ടിയുള്ള രേഖകൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കത്തോലിക്കാമെത്രാന് നൽകണം. റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനാശംസയുമായി വത്തിക്കാൻ നയതന്ത്ര പ്രതിനിധി ആർച്ച് ബിഷപ്പ് വിസ്വാൾദാസ് കുൽബോക്കാസ്. ജൂലൈ 1 തീയതി വൈകിട്ട് ഉക്രൈനിലെ കീവ് നഗരത്തിനു നേരെ റഷ്യ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിൽ 20 പേർ കൊല്ലപ്പെട്ടതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വത്തിക്കാൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റഷ്യ യുദ്ധത്തിൽ നിന്ന് സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് തിരിയട്ടെ എന്നാണ് താൻ പ്രാർത്ഥിക്കുന്നതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. യുദ്ധം ആരംഭിച്ചതിനുശേഷം ഉക്രൈനു നേരെ ആയിരക്കണക്കിന് ആക്രമണങ്ങളാണ് ഉണ്ടായതെന്നും ഓരോ

0: അവഗണിക്കപ്പെടാതിരിക്കാനും വേണ്ടി ലോകം പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ച് 1000 ദിവസം പിന്നിടുമ്പോഴും യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ തുടരുകയാണെന്നും പ്രദേശത്തെ സാധാരണ ജനം ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഗാസ തിരുഹൃദയ ദേവാലയം വികാരി ഫാദർ ഗബ്രിയൽ റൊമനെല്ലി. എന്നാൽ സമാധാന സ്ഥാപനം ഇപ്പോഴും സാധ്യമാണെന്നും അതിനായി ഏവരുടെയും പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെന്നും അദ്ദേഹം വത്തിക്കാൻ ന്യൂസിനനുവദിച്ച അഭിമുഖത്തിൽ ഓർമ്മിപ്പിച്ചു. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ പ്രദേശത്തു നടത്തിയ ആക്രമണത്തെ തുടർന്നായിരുന്നു ഈ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ലബനൻ നേരിടുന്ന സംഘർഷങ്ങളും ആക്രമണങ്ങളും അവിടെയുള്ള 10,000-ക്കണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസ സാധ്യത നഷ്ടപ്പെടുത്തിയേക്കാമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. രാജ്യത്ത് ഇതിനോടകം 340 സ്കൂൾ കെട്ടിടങ്ങൾക്കുനേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവയിൽ പലതിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും 17 സ്കൂളുകൾ പൂർണമായും തകർക്കപ്പെട്ടിട്ടുണ്ടെന്നും 3 ജൂലൈ വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘടന അറിയിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസ സാധ്യതകൾ തടസ്സപ്പെടുന്നത് അവരുടെ മാനസികാരോഗ്യം, ക്ഷേമം, ഭാവി എന്നിവയെ വലിയ തോതിൽ ബാധിക്കുമെന്ന് യൂണിസെഫ് ചൂണ്ടിക്കാട്ടി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനം അനീഷ് ബാബു പാലമോട്ടിലിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന മറ്റൊരു ഗാനമാണ് ഇനി കേൾക്കുന്നത്. സുജൻ മലയിൽ വരികളെഴുതി ബൽറാം ആലപിച്ച ഈ ഗാനം നമുക്ക് കേൾക്കാം.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സ്നേഹം സ്വാതന്ത്ര്യത്തിലും സ്വാതന്ത്ര്യം തീരുമാനങ്ങളിലും നിലനിൽക്കുന്നു. ലാംബെദൂസയിൽ പാപ്പ. 2013 ജൂലൈ 8 ഫ്രാൻസിസ് പാപ്പ പത്രോസിന്റെ പിൻഗാമിയായി ശുശ്രൂഷ ആരംഭിച്ചിട്ട് ആദ്യം അജപാലന സന്ദർശനം നടത്തിയ ലാംബെദൂസയിൽ തനിക്കും വരുവാനും സന്ദർശിക്കുവാനും സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പാപ്പ വിശുദ്ധ കുർബാന മധ്യയുള്ള വചന സന്ദേശം ആരംഭിച്ചത്. മെഡിറ്ററേനിയൻ കടലിനും അപ്പസ്തോലന്മാരുടെ പരിശുദ്ധ പ്രവർത്തനത്തിനുമുള്ള ബന്ധം എടുത്തു പറഞ്ഞ പാപ്പ ആളുകൾ കണ്ടുമുട്ടുന്നിടത്തും പരസ്പരം സ്വാഗതം ചെയ്യുന്നിടത്തും അവരുടെ ജീവിത കഥകൾ പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നിടത്തും വ്യത്യസ്ത സംസ്കാരങ്ങൾ സംഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നിടത്തുമാണ് സുവിശേഷം പ്രതിധ്വനിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്കുള്ള അപകടം നിറഞ്ഞ യാത്ര പോലെയാണ് ഇന്ന് ലാംബെദൂസയും ലിനോസയും എന്നു പറഞ്ഞ പാപ്പ പ്രതീക്ഷിച്ചിടത്ത് എത്തിച്ചേരുവാൻ കഴിയാത്ത നിരവധി ആളുകളുടെ സാന്നിധ്യം ഇന്ന് ഇവിടെ അനുഭവിക്കുവാൻ സാധിക്കുന്നുവെന്നും അടിവരയിട്ടു. ലാംബെദൂസയിലെ ജനങ്ങൾ കുടിയേറ്റക്കാരോട് കാണിക്കുന്ന അസാധാരണമായ കാരുണ്യത്തെ ഹൃദയത്തിന്റെ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച പാപ്പ ദുരന്തമുഖത്ത് സ്നേഹം എങ്ങനെ സംഘടിതമാകുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ ദ്വീപെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. മനുഷ്യജീവനെ സംരക്ഷിക്കുക എന്നതിൽ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നതും സഹായിക്കുന്നതും ഉൾപ്പെടുന്നു പാപ്പ. അമേരിക്കൻ ഐക്യനാടുകൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതിന്റെ 250 വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അമേരിക്കൻ ജനതയ്ക്ക് മുഴുവൻ തന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ തന്റെ സന്ദേശം പങ്കുവച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സന്തോഷം തേടുവാനുള്ള അവകാശം, നീതി, ജനാധിപത്യ സ്വയംഭരണം എന്നീ ആദർശങ്ങൾക്ക് ശാശ്വതമായി ശബ്ദം നൽകിയ ദിനമായിരുന്നു 1776 ജൂലൈ 4 പാപ്പ അനുസ്മരിച്ചു. കഴിഞ്ഞ 2.5 അമേരിക്കൻ ജനതയുടെ തലമുറകൾ ത്യാഗത്തിലൂടെയും സേവനത്തിലൂടെയും നവീകരണത്തിലൂടെയും പൗരബോധത്തോടെയുള്ള പങ്കാളിത്തത്തിലൂടെയും ഈ തത്വങ്ങളെ മുന്നോട്ടു കൊണ്ടുപോകുവാൻ ഒരുമിച്ചു പ്രവർത്തിച്ചുവെന്നും അതിനാൽ ഈ വാർഷിക അവസരം ജനങ്ങൾ തമ്മിലും വരും തലമുറയോടും പുലർത്തേണ്ട ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള അവസരം കൂടിയാണെന്ന് പാപ്പ പറഞ്ഞു. മനസ്സാക്ഷിക്കനുസരിച്ച് ആരാധിക്കുവാനും ഭയമോ നിർബന്ധമോ കൂടാതെ സ്വന്തം വിശ്വാസം പരസ്യമായി ആചരിക്കുവാനുമുള്ള ഓരോ വ്യക്തിയുടെയും അവകാശമായ മതസ്വാതന്ത്ര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും ഇത് വ്യക്തിപരമായ അന്തസ്സിനെയും വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വത്തെയും സംരക്ഷിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ ചൈതന്യം മനുഷ്യജീവിതത്തിന് നൽകുന്ന മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാപ്പ. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപനത്തിന്റെ 250 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഫിലാഡൽഫിയയിലെ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെന്ററിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ലിബർട്ടി മെഡൽ സ്വീകരിച്ചുകൊണ്ട് ലിയോ 14 പാപ്പ വീഡിയോ കോളിലൂടെ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധേയമായി. ഈ മഹത്തായ രാജ്യത്തിന്റെ പുത്രൻ എന്ന നിലയിൽ സ്വാതന്ത്ര്യത്തിന്റെയും മെച്ചപ്പെട്ട ലോകത്തിന്റെയും സ്വപ്നങ്ങളുമായി ഈ മണ്ണിൽ ജീവിതം കെട്ടിപ്പടുത്ത ധീരരായ മനുഷ്യരുടെ പിൻഗാമിയായി താൻ ഈ പുരസ്കാരം വിനയപൂർവം സ്വീകരിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. അമേരിക്കയുടെ ഭാവിയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നും നീതിയിലും ഐക്യത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമായി അമേരിക്ക തുടരണമെന്നും അദ്ദേഹം ആശംസിച്ചു. പ്രകൃതി നിയമത്തെയും ദൈവത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരും തുല്യരായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് അത് മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ ആഴത്തിലുള്ള സത്യമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ഫ്രാൻസിസ് പാപ്പായുടെ ലാംബെദൂസ സന്ദർശന സ്മരണ പുതുക്കി ലിയോ 14 പാപ്പ. 2026 ജൂലൈ 4 മെഡിറ്ററേനിയൻ കടൽ കടക്കുന്ന കുടിയേറ്റക്കാർക്കായുള്ള പ്രധാന പ്രവേശന കവാടമായ ഇറ്റലിയിലെ ലാംബെദൂസ ദ്വീപിലേക്കുള്ള സന്ദർശനവേളയിൽ ലിയോ 14 പാപ്പ രക്ഷാപ്രവർത്തനത്തിന്റെയും അതിജീവനത്തിന്റെയും യൂറോപ്യൻ മാനുഷിക സഹായത്തിന്റെയും ആഴത്തിലുള്ള പ്രതീകമായിട്ടുള്ള മോളോ ഫവലോറോ എന്ന കോൺക്രീറ്റ് ശില ആശീർവദിച്ചു. സ്വീകരണവേളയിൽ നടത്തിയ മറുപടി പ്രസംഗത്തിൽ തന്റെ ഈ സന്ദർശനം നീണ്ട പ്രഭാഷണങ്ങൾക്കു വേണ്ടിയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ പരമോന്നത അടയാളമായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനു വേണ്ടിയാണെന്ന് പാപ്പ പറഞ്ഞു. ക്രിസ്തു നമുക്കായി അപ്പം മുറിക്കുമ്പോൾ നമ്മുടെ ദൈനംദിനമുള്ള സഹായങ്ങൾക്കും പങ്കുവയ്ക്കലിനും അർത്ഥം നൽകുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സിറുമലബാർ സഭ ആരാധനക്രമം ശ്ലീഹാകാലം 7 ഞായറാഴ്ചത്തെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:15-20 25-26 വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, സഭയിലും ലോകത്തിലും പന്തക്കുസ്ത തിരുനാൾ കൊണ്ടുവന്ന പരിവർത്തനങ്ങളും വളർച്ചയും സുവിശേഷത്തിന് അനുസൃതമായ ജീവിതക്രമവുമെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ചൈതന്യം ഇന്ന് നമ്മുടെ ജീവിതത്തിലും തുടരുവാൻ നമ്മെ ക്ഷണിക്കുന്ന കാലമാണ് ശ്ലീഹാകാലം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നിർണായകമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നത് നമ്മെ നയിക്കുവാനും പഠിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവാത്മാവിന്റെ ഈ വലിയ ഇടപെടലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ മോശയ്ക്ക് ലഭിച്ച അതേ അരൂപിയെ 70 നേതാക്കന്മാർക്കും ദൈവം പങ്കുവച്ചു നൽകുന്നു. അവിടെ ഉയർന്നുവരുന്ന ഒരു പ്രധാന ചിന്ത മോശയുടെ ഹൃദയ വിശാലതയാണ്. കൂടാരത്തിൽ വരാതിരുന്ന എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നത് കണ്ടപ്പോൾ ജോഷുവയ്ക്ക് അത് അംഗീകരിക്കുവാൻ പ്രയാസമായി. എന്നാൽ മോശയുടെ പ്രതികരണം വളരെ അർത്ഥവത്തായിരുന്നു. കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ് മോശ പറയുന്നത്. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുക എന്നതാണ്. അപരന് ലഭിക്കുന്ന കൃപകളെയും ഐശ്വര്യങ്ങളെയും അസൂയയോടെ നോക്കാതെ ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്നതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അസൂയ എന്നത് ദൈവകൃപയെ തടയുന്ന വലിയൊരു വികാരമാണ്. മറ്റുള്ളവർക്ക് നന്മ ലഭിക്കണമെന്നും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുമ്പോഴാണ് നാമും യഥാർത്ഥത്തിൽ മോശയെപ്പോലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി മാറുന്നത്. നമ്മുടെ സഹോദരങ്ങളുടെ വേദനയിൽ തുണയാകുവാനും അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനും സാധിക്കുന്ന ഹൃദയം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. എന്നാൽ നാം സ്വയം കേന്ദ്രീകൃതരായി ജീവിക്കുമ്പോൾ ഈ ആത്മാവ് നമ്മിൽ നിന്നും അകന്നുപോകുന്നു. സാമുവലിന്റെ 1:16 നാം കാണുന്ന സാവൂൾ രാജാവിന്റെ അനുഭവം നമുക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ദൈവാജ്ഞ ലംഘിച്ച സാവൂളിൽ നിന്നും കർത്താവിന്റെ ആത്മാവ് വിട്ടുപോവുകയും പകരം ഒരു ദുഷ്ടാരൂപി അവനെ പീഡിപ്പിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി തിന്മയിൽ കഴിയുന്ന ഒരാളെ നാം ഉപേക്ഷിക്കരുത് എന്ന വലിയ പാഠവും ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. സാവൂൾ ക്ലേശത്തിലായപ്പോൾ ദാവീദ് തന്റെ വീണാനാദത്തിലൂടെ അവന് ആശ്വാസം നൽകുന്നു. ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത് സാവൂളിനെ തള്ളിക്കളയാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് സാവൂളിന് സാന്ത്വനമേകുവാൻ വേണ്ടിയായിരുന്നു. പാപത്തിലും ദുരന്തങ്ങളിലും കഴിയുന്ന അപരന്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് ആശ്വാസമാകുവാനും നമുക്ക് കടമയുണ്ട്. ഒരാൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ വെറുക്കുകയോ വിധിക്കുകയോ ചെയ്യുന്നതിനു പകരം അവർക്ക് ദൈവാത്മാവിന്റെ ആശ്വാസം ലഭിക്കുവാനായി നാം മധ്യസ്ഥത വഹിക്കണം. പരിശുദ്ധാത്മാവിൽ ജീവിക്കുക എന്നത് കേവലമൊരു ആത്മീയ സങ്കല്പമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിത ശൈലിയായി മാറണം. ഗലാത്തിയാക്കാർക്കെഴുതിയ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസപ്പസ്തോലൻ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകുന്നുണ്ട്. ആത്മാവിന്റെ ഫലങ്ങളും ജഡത്തിന്റെ പ്രവൃത്തികളും തമ്മിലുള്ള പോരാട്ടം നിരന്തരം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നാം ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാവിൽ വ്യാപരിക്കണമെന്ന് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ് ആത്മാവിന്റെ ഫലങ്ങൾ. ഇവ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി മാറണം. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി നാം പ്രവർത്തിക്കുമ്പോൾ ജീവിതം തന്നെ അർത്ഥശൂന്യവും മടുപ്പുള്ളതുമായി തോന്നും. അസൂയയും വ്യർത്ഥാഭിമാനവും പരസ്പരം പ്രകോപിപ്പിക്കുന്ന സ്വഭാവവും ആത്മീയ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കും. ആത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും നമ്മുടെ ദൈനംദിന ഇടപെടലുകളിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്നതാണോ, അതോ അവരെ തളർത്തുന്നതാണോ? നമ്മുടെ സാന്നിധ്യം സമാധാനം പകരുന്നതാണോ, അതോ കലഹമുണ്ടാക്കുന്നതാണോ? ആത്മാവിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിന്റെ പ്രതിരൂപമായി മാറുമെന്നതിൽ തെല്ലും സംശയമില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ നൽകുന്ന വാഗ്ദാനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറപ്പാണ്. ഈശോ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നാം തനിച്ചല്ല എന്നും നമുക്കൊരു സഹായകൻ ഉണ്ടാകുമെന്നും അവിടുന്ന് ഉറപ്പു നൽകുന്നു. സത്യത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കില്ല, കാരണം ലോകം അതിനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ വിശ്വാസികളായി നമുക്ക് ആ ആത്മാവിനെ അറിയാം, കാരണം ആ ആത്മാവ് നമ്മോടൊപ്പം വസിക്കുന്നു. ഈ സഹായകൻ നമ്മെ സകല കാര്യങ്ങളും പഠിപ്പിക്കുകയും ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഇവിടെ പഠിപ്പിക്കുക, ഓർമ്മിപ്പിക്കുക എന്നീ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ കാലത്തെ ദൈവത്തിന്റെ നന്മകളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അനുസ്മരിപ്പിക്കുന്നു. തകർന്നുപോയ നിമിഷങ്ങളിൽ ദൈവം എങ്ങനെ നമ്മെ കൈപിടിച്ചുയർത്തിയെന്നും അസാധ്യമായ കാര്യങ്ങൾ എങ്ങനെ സാധ്യമാക്കിയെന്നും ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും. ഈ ഓർമ്മപ്പെടുത്തലുകൾ ഭാവിയിലേക്ക് വലിയ പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. ഇന്നലകളിൽ നമ്മെ നയിച്ച ദൈവം നാളെയും നമ്മോടൊപ്പമുണ്ടാകും എന്ന ഉറപ്പാണ് പരിശുദ്ധാത്മാവ് പകരുന്നത്. നമ്മുടെ സഭാജീവിതത്തിലും വ്യക്തിജീവിതത്തിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു പ്രധാന ദൗത്യം നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്നതാണ്. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമുക്കായി ആത്മാവിനെ ആവശ്യപ്പെട്ടത്. അതുപോലെ മറ്റുള്ളവർക്ക് ദൈവാത്മാവിനെ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ വലിയ ദൗത്യമാണ്. ഒരു ക്രിസ്ത്യാനി മറ്റൊരു വ്യക്തിയുടെ ഭൗതിക നന്മയ്ക്കു വേണ്ടി മാത്രമല്ല, അവരുടെ ആത്മീയ വളർച്ചയ്ക്കും ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിനുമായും പ്രാർത്ഥിക്കേണ്ടവനാണ്. കുടുംബങ്ങളിൽ മാതാപിതാക്കൾ മക്കൾക്കു വേണ്ടിയും മക്കൾ മാതാപിതാക്കൾക്കു വേണ്ടിയും ഈ ആത്മാവിനായി യാചിക്കണം. ഭിന്നതകളും കലഹങ്ങളും ഉള്ളിടത്ത് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവിടെ ഐക്യവും സ്നേഹവും പുനഃസ്ഥാപിക്കപ്പെടും. സാവൂളിനെ പോലെ ദൈവത്തിൽ നിന്നും അകന്നുപോകുന്ന നിമിഷങ്ങളിൽ ദാവീദിനെ പോലെ ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ടാകണം. നമ്മിൽ നിന്നും പരിശുദ്ധാത്മാവ് വിട്ടുപോകാതിരിക്കുവാൻ നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയമാണ് നമ്മുടെ ശരീരം എന്ന ബോധ്യം നാം പുലർത്തണം. പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേകം നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളെയും സ്വാധീനിക്കണം. ഗലാത്തിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, ജഡത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ആത്മാവിന്റെ ശക്തി അനിവാര്യമാണ്. സ്വാർത്ഥതയും കോപവും മാത്സര്യവും നമ്മുടെ ഹൃദയത്തെ കീഴടക്കുമ്പോൾ ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം. അപരനെ തന്നെപ്പോലെ സ്നേഹിക്കുവാനും അവരുടെ കുറ്റങ്ങൾ ക്ഷമിക്കുവാനും നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയാലാണ്. മോശയുടെ പ്രാർത്ഥന പോലെ ലോകം മുഴുവൻ ദൈവാത്മാവിനാൽ നിറയട്ടെയെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അസൂയയുടെയും പകയുടെയും മതിലുകൾ തകർത്ത് സ്നേഹത്തിന്റെ പുതിയൊരു ലോകം പണിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. സാവോളിന് ലഭിച്ചതുപോലെ ഒരു ആശ്വാസം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. പാപത്തിൽ വീണുപോയവരെ കൈപിടിച്ചുയർത്തുവാനും അവർക്കായി പ്രാർത്ഥിക്കുവാനും നമുക്ക് കൃപ ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രത്യാശയോടെ നേരിടുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം ആത്മാവിന്റെ ഫലങ്ങളാൽ സമൃദ്ധമാകട്ടെ. അപരന്റെ ഐശ്വര്യത്തിൽ സന്തോഷിക്കുന്ന, വേദനകളിൽ തുണയാകുന്ന, പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു നല്ല ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. സോജൻ പാറയ്ക്കൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം. ആലപിക്കുന്നത് സിസ്റ്റർ ജൂലി തെരേസ് CSN, സിസ്റ്റർ സിജിന ജോർജ് MLF.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സ്നേഹം സ്വാതന്ത്ര്യത്തിലും സ്വാതന്ത്ര്യം തീരുമാനങ്ങളിലും നിലനിൽക്കുന്നു. ലാംബെദൂസയിൽ പാപ്പ. 2013 ജൂലൈ 8 ഫ്രാൻസിസ് പാപ്പ പത്രോസിന്റെ പിൻഗാമിയായി ശുശ്രൂഷ ആരംഭിച്ചിട്ട് ആദ്യം അജപാലന സന്ദർശനം നടത്തിയ ലാംബെദൂസയിൽ തനിക്കും വരുവാനും സന്ദർശിക്കുവാനും സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പാപ്പ വിശുദ്ധ കുർബാന മധ്യേയുള്ള വചന സന്ദേശം ആരംഭിച്ചത്. മെഡിറ്ററേനിയൻ കടലിനും അപ്പസ്തോലന്മാരുടെ പ്രേഷിത പ്രവർത്തനത്തിനുമുള്ള ബന്ധം എടുത്തു പറഞ്ഞ പാപ്പ ആളുകൾ കണ്ടുമുട്ടുന്നിടത്തും പരസ്പരം സ്വാഗതം ചെയ്യുന്നിടത്തും അവരുടെ ജീവിതകഥകൾ പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നിടത്തും വ്യത്യസ്ത സംസ്കാരങ്ങൾ സംഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നിടത്തുമാണ് സുവിശേഷം പ്രതിധ്വനിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്കുള്ള അപകടം നിറഞ്ഞ യാത്ര പോലെയാണ് ഇന്ന് ലാംബെദൂസയും ലിനോസയും എന്നു പറഞ്ഞ പാപ്പ പ്രതീക്ഷിച്ചിടത്ത് എത്തിച്ചേരുവാൻ കഴിയാത്ത നിരവധി ആളുകളുടെ സാന്നിധ്യം ഇന്ന് ഇവിടെ അനുഭവിക്കുവാൻ സാധിക്കുന്നുവെന്നും അടിവരയിട്ടു. ലാംബെദൂസയിലെ ജനങ്ങൾ കുടിയേറ്റക്കാരോട് കാണിക്കുന്ന അസാധാരണമായ കാരുണ്യത്തെ ഹൃദയത്തിന്റെ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച പാപ്പ ദുരന്തമുഖത്ത് സ്നേഹം എങ്ങനെ സംഘടിതമാകുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ ദ്വീപെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. മനുഷ്യജീവനെ സംരക്ഷിക്കുക എന്നതിൽ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നതും സഹായിക്കുന്നതും ഉൾപ്പെടുന്നു പാപ്പ. അമേരിക്കൻ ഐക്യനാടുകൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതിന്റെ 250 വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അമേരിക്കൻ ജനതയ്ക്ക് മുഴുവൻ തന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ തന്റെ സന്ദേശം പങ്കുവച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സന്തോഷം തേടുവാനുള്ള അവകാശം, നീതി, ജനാധിപത്യ സ്വയംഭരണം എന്നീ ആദർശങ്ങൾക്ക് ശാശ്വതമായി ശബ്ദം നൽകിയ ദിനമായിരുന്നു 1776 ജൂലൈ 4 പാപ്പ അനുസ്മരിച്ചു. കഴിഞ്ഞ 2.5 നൂറ്റാണ്ടുകളായി അമേരിക്കൻ ജനതയുടെ തലമുറകൾ ത്യാഗത്തിലൂടെയും സേവനത്തിലൂടെയും നവീകരണത്തിലൂടെയും പൗരബോധത്തോടെയുള്ള പങ്കാളിത്തത്തിലൂടെയും ഈ തത്വങ്ങളെ മുന്നോട്ടു കൊണ്ടുപോകുവാൻ ഒരുമിച്ച് പ്രവർത്തിച്ചുവെന്നും അതിനാൽ ഈ വാർഷിക അവസരം ജനങ്ങൾ തമ്മിലും വരും തലമുറയോടും പുലർത്തേണ്ട ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള അവസരം കൂടിയാണെന്ന് പാപ്പ പറഞ്ഞു. മനസ്സാക്ഷിക്കനുസരിച്ച് ആരാധിക്കുവാനും ഭയമോ നിർബന്ധമോ കൂടാതെ സ്വന്തം വിശ്വാസം പരസ്യമായി ആചരിക്കുവാനുമുള്ള ഓരോ വ്യക്തിയുടെയും അവകാശമായ മതസ്വാതന്ത്ര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും ഇത് വ്യക്തിപരമായ അന്തസ്സിനെയും വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വത്തെയും സംരക്ഷിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ ചൈതന്യം മനുഷ്യജീവിതത്തിന് നൽകുന്ന മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാപ്പ. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപനത്തിന്റെ 250 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഫിലാഡൽഫിയയിലെ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെന്ററിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ലിബർട്ടി മെഡൽ സ്വീകരിച്ചുകൊണ്ട് ലിയോ 14 പാപ്പ വീഡിയോ കോളിലൂടെ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധേയമായി. ഈ മഹത്തായ രാജ്യത്തിന്റെ പുത്രൻ എന്ന നിലയിൽ സ്വാതന്ത്ര്യത്തിന്റെയും മെച്ചപ്പെട്ട ലോകത്തിന്റെയും സ്വപ്നങ്ങളുമായി ഈ മണ്ണിൽ ജീവിതം കെട്ടിപ്പടുത്ത ധീരരായ മനുഷ്യരുടെ പിൻഗാമിയായി താൻ ഈ പുരസ്കാരം വിനയപൂർവ്വം സ്വീകരിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. അമേരിക്കയുടെ ഭാവിയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നും നീതിയിലും ഐക്യത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമായി അമേരിക്ക തുടരണമെന്നും അദ്ദേഹം ആശംസിച്ചു. പ്രകൃതി നിയമത്തെയും ദൈവത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരും തുല്യരായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് അത് മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ ആഴത്തിലുള്ള സത്യമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ഫ്രാൻസിസ് പാപ്പായുടെ ലാംബെദൂസ സന്ദർശന സ്മരണ പുതുക്കി ലിയോ 14 പാപ്പ. 2026 ജൂലൈ 4 മെഡിറ്ററേനിയൻ കടൽ കടക്കുന്ന കുടിയേറ്റക്കാർക്കായുള്ള പ്രധാന പ്രവേശന കവാടമായ ഇറ്റലിയിലെ ലാംബെദൂസ ദ്വീപിലേക്കുള്ള സന്ദർശനവേളയിൽ ലിയോ 14 പാപ്പ രക്ഷാപ്രവർത്തനത്തിന്റെയും അതിജീവനത്തിന്റെയും യൂറോപ്യൻ മാനുഷിക സഹായത്തിന്റെയും ആഴത്തിലുള്ള പ്രതീകമായിട്ടുള്ള മോളോ ഫവലോറോ എന്ന കോൺക്രീറ്റ് ശില ആശീർവദിച്ചു. സ്വീകരണവേളയിൽ നടത്തിയ മറുപടി പ്രസംഗത്തിൽ തന്റെ ഈ സന്ദർശനം നീണ്ട പ്രഭാഷണങ്ങൾക്കു വേണ്ടിയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ പരമോന്നത അടയാളമായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനു വേണ്ടിയാണെന്ന് പാപ്പ പറഞ്ഞു. ക്രിസ്തു നമുക്കായി അപ്പം മുറിക്കുമ്പോൾ നമ്മുടെ ദൈനംദിനമുള്ള സഹായങ്ങൾക്കും പങ്കുവയ്ക്കലിനും അർത്ഥം നൽകുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സിറോ മലബാർ സഭ ആരാധനക്രമം സ്ലീഹാകാലം 7 ഞായറാഴ്ചത്തെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:15 മുതൽ 20 വരെയും 25-26 വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, സഭയിലും ലോകത്തിലും പന്തക്കുസ്ത തിരുനാൾ കൊണ്ടുവന്ന പരിവർത്തനങ്ങളും വളർച്ചയും സുവിശേഷത്തിന് അനുസൃതമായ ജീവിതക്രമവുമെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ചൈതന്യം ഇന്ന് നമ്മുടെ ജീവിതത്തിലും തുടരുവാൻ നമ്മെ ക്ഷണിക്കുന്ന കാലമാണ് ശ്ലീഹാകാലം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നിർണായകമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നത് നമ്മെ നയിക്കുവാനും പഠിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവാത്മാവിന്റെ ഈ വലിയ ഇടപെടലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ മോശയ്ക്ക് ലഭിച്ച അതേ അരൂപിയെ 70 നേതാക്കന്മാർക്കും ദൈവം പങ്കുവച്ചു നൽകുന്നു. അവിടെ ഉയർന്നുവരുന്ന ഒരു പ്രധാന ചിന്ത മോശയുടെ ഹൃദയ വിശാലതയാണ്. കൂടാരത്തിൽ വരാതിരുന്ന എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നത് കണ്ടപ്പോൾ ജോഷുവയ്ക്ക് അത് അംഗീകരിക്കുവാൻ പ്രയാസമായി. എന്നാൽ മോശയുടെ പ്രതികരണം വളരെ അർത്ഥവത്തായിരുന്നു. കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ് മോശ പറയുന്നത്. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുക എന്നതാണ്. അവരിൽ ലഭിക്കുന്ന കൃപകളെയും ഐശ്വര്യങ്ങളെയും അസൂയയോടെ നോക്കാതെ ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്നതിനെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അസൂയ എന്നത് ദൈവകൃപയെ തടയുന്ന വലിയൊരു വികാരമാണ്. മറ്റുള്ളവർക്ക് നന്മ ലഭിക്കണമെന്നും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുമ്പോഴാണ് നാമും യഥാർത്ഥത്തിൽ മോശയെപ്പോലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി മാറുന്നത്. നമ്മുടെ സഹോദരങ്ങളുടെ വേദനയിൽ തുണയാകുവാനും അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനും സാധിക്കുന്ന ഹൃദയം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. എന്നാൽ നാം സ്വയം കേന്ദ്രീകൃതരായി ജീവിക്കുമ്പോൾ ഈ ആത്മാവ് നമ്മിൽ നിന്നും അകന്നുപോകുന്നു. സാമുവലിന്റെ 1:16 നാം കാണുന്ന സാവൂൾ രാജാവിന്റെ അനുഭവം നമുക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ദൈവാജ്ഞ ലംഘിച്ച സാവൂളിൽ നിന്നും കർത്താവിന്റെ ആത്മാവ് വിട്ടുപോവുകയും പകരം ഒരു ദുഷ്ടാരൂപി അവനെ പീഡിപ്പിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി തിന്മയിൽ കഴിയുന്ന ഒരാളെ നാം ഉപേക്ഷിക്കരുത് എന്ന വലിയ പാഠവും ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. സാവൂൾ ക്ലേശത്തിലായപ്പോൾ ദാവീദ് തന്റെ വീണാനാദത്തിലൂടെ അവന് ആശ്വാസം നൽകുന്നു. ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത് സാവൂളിനെ തള്ളിക്കളയാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് സാവൂളിന് സാന്ത്വനമേകുവാൻ വേണ്ടിയായിരുന്നു. പാപത്തിലും ദുരന്തങ്ങളിലും കഴിയുന്ന അവരന്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് ആശ്വാസമാകുവാനും നമുക്ക് കടമയുണ്ട്. ഒരാൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ വെറുക്കുകയോ വിധിക്കുകയോ ചെയ്യുന്നതിനു പകരം അവർക്ക് ദൈവാത്മാവിന്റെ ആശ്വാസം ലഭിക്കുവാനായി നാം മധ്യസ്ഥത വഹിക്കണം. പരിശുദ്ധാത്മാവിൽ ജീവിക്കുക എന്നത് കേവലമൊരു ആത്മീയ സങ്കല്പമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിത ശൈലിയായി മാറണം. ഗലാത്തിയാക്കാർക്കെഴുതിയ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസപ്പസ്തോലൻ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകുന്നുണ്ട്. ആത്മാവിന്റെ ഫലങ്ങളും ജഡത്തിന്റെ പ്രവൃത്തികളും തമ്മിലുള്ള പോരാട്ടം നിരന്തരം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നാം ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാവിൽ വ്യാപരിക്കണമെന്ന് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ് ആത്മാവിന്റെ ഫലങ്ങൾ. ഇവ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി മാറണം. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി നാം പ്രവർത്തിക്കുമ്പോൾ ജീവിതം തന്നെ അർത്ഥശൂന്യവും മടുപ്പുള്ളതുമായി തോന്നും. അസൂയയും വ്യർത്ഥാഭിമാനവും പരസ്പരം പ്രകോപിപ്പിക്കുന്ന സ്വഭാവവും ആത്മീയ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കും. ആത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും നമ്മുടെ ദൈനംദിന ഇടപെടലുകളിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്നതാണോ, അതോ അവരെ തളർത്തുന്നതാണോ? നമ്മുടെ സാന്നിധ്യം സമാധാനം പകരുന്നതാണോ, അതോ കലഹമുണ്ടാക്കുന്നതാണോ? ആത്മാവിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിന്റെ പ്രതിരൂപമായി മാറുമെന്നതിൽ തെല്ലും സംശയമില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ നൽകുന്ന വാഗ്ദാനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറപ്പാണ്. ഈശോ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നാം തനിച്ചല്ല എന്നും നമുക്കൊരു സഹായകൻ ഉണ്ടാകുമെന്നും അവിടുന്ന് ഉറപ്പു നൽകുന്നു. സത്യത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കില്ല, കാരണം ലോകം അതിനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ വിശ്വാസികളായി നമുക്ക് ആ ആത്മാവിനെ അറിയാം, കാരണം ആ ആത്മാവ് നമ്മോടൊപ്പം വസിക്കുന്നു. ഈ സഹായകൻ നമ്മെ സകല കാര്യങ്ങളും പഠിപ്പിക്കുകയും ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഇവിടെ പഠിപ്പിക്കുക, ഓർമ്മിപ്പിക്കുക എന്നീ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ കാലത്തെ ദൈവത്തിന്റെ നന്മകളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അനുസ്മരിപ്പിക്കുന്നു. തകർന്നുപോയ നിമിഷങ്ങളിൽ ദൈവം എങ്ങനെ നമ്മെ കൈപിടിച്ചുയർത്തിയെന്നും അസാധ്യമായ കാര്യങ്ങൾ എങ്ങനെ സാധ്യമാക്കിയെന്നും ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും. ഈ ഓർമ്മപ്പെടുത്തലുകൾ ഭാവിയിലേക്ക് വലിയ പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. ഇന്നലകളിൽ നമ്മെ നയിച്ച ദൈവം നാളെയും നമ്മോടൊപ്പമുണ്ടാകും എന്ന ഉറപ്പാണ് പരിശുദ്ധാത്മാവ് പകരുന്നത്. നമ്മുടെ സഭാജീവിതത്തിലും വ്യക്തിജീവിതത്തിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു പ്രധാന ദൗത്യം നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്നതാണ്. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമുക്കായി ആത്മാവിനെ ആവശ്യപ്പെട്ടത്. അതുപോലെ മറ്റുള്ളവർക്ക് ദൈവാത്മാവിനെ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ വലിയ ദൗത്യമാണ്. ഒരു ക്രിസ്ത്യാനി മറ്റൊരു വ്യക്തിയുടെ ഭൗതിക നന്മയ്ക്കു വേണ്ടി മാത്രമല്ല, അവരുടെ ആത്മീയ വളർച്ചയ്ക്കും ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിനുമായും പ്രാർത്ഥിക്കേണ്ടവനാണ്. കുടുംബങ്ങളിൽ മാതാപിതാക്കൾ മക്കൾക്കു വേണ്ടിയും മക്കൾ മാതാപിതാക്കൾക്കു വേണ്ടിയും ഈ ആത്മാവിനായി യാചിക്കണം. ഭിന്നതകളും കലഹങ്ങളും ഉള്ളിടത്ത് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവിടെ ഐക്യവും സ്നേഹവും പുനഃസ്ഥാപിക്കപ്പെടും. സാവൂളിനെ പോലെ ദൈവത്തിൽ നിന്നും അകന്നുപോകുന്ന നിമിഷങ്ങളിൽ ദാവീദിനെ പോലെ ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ടാകണം. നമ്മിൽ നിന്നും പരിശുദ്ധാത്മാവ് വിട്ടുപോകാതിരിക്കുവാൻ നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയമാണ് നമ്മുടെ ശരീരം എന്ന ബോധ്യം നാം പുലർത്തണം. പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേകം നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളെയും സ്വാധീനിക്കണം. ഗലാത്തിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, ജഡത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ആത്മാവിന്റെ ശക്തി അനിവാര്യമാണ്. സ്വാർത്ഥതയും കോപവും മാത്സര്യവും നമ്മുടെ ഹൃദയത്തെ കീഴടക്കുമ്പോൾ ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം. അപരനെ തന്നെപ്പോലെ സ്നേഹിക്കുവാനും അവരുടെ കുറ്റങ്ങൾ ക്ഷമിക്കുവാനും നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയാലാണ്. മോശിയുടെ പ്രാർത്ഥന പോലെ ലോകം മുഴുവൻ ദൈവാത്മാവിനാൽ നിറയട്ടെയെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അസൂയയുടെയും പകയുടെയും മതിലുകൾ തകർത്ത് സ്നേഹത്തിന്റെ പുതിയൊരു ലോകം പണിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. സാവോളിന് ലഭിച്ചതുപോലെ ഒരു ആശ്വാസം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. പാപത്തിൽ വീണുപോയവരെ കൈപിടിച്ചുയർത്തുവാനും അവർക്കായി പ്രാർത്ഥിക്കുവാനും നമുക്ക് കൃപ ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രത്യാശയോടെ നേരിടുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം ആത്മാവിന്റെ ഫലങ്ങളാൽ സമൃദ്ധമാകട്ടെ. അപരന്റെ ഐശ്വര്യത്തിൽ സന്തോഷിക്കുന്ന, വേദനകളിൽ തുണയാകുന്ന, പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു നല്ല ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. സോജൻ പാറയ്ക്കൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം. ആലപിക്കുന്നത് സിസ്റ്റർ ജൂലി തെരേസ് CSN, സിസ്റ്റർ സിജിന ജോർജ് MLF.